ആകാശവാണി ആദിലാബാദ് വന്ന പോയിന്റ് 2 FM മനസ്സ് നിണ്ട. ഉഷാറു മമത നിണ്ടാ മാട്ടു മനസ്സ് നിണ്ടാ പാട്ടു മനുഷ്യത്തോ മാട്ടു മമതലത്തോ പാട്ടു ഇതേ ഈ മാ ഈ ഉഷാറു 45 നിമിഷാല സേപു മീക്ക് ഇഷ്ടമായ പാട്ടു വിനാലുക്കുണ്ടേ ശ്രോതലു ഫോൺ ചെയ്യാൻ മാ ഫോൺ നമ്പർലു 087-32 ఇది ఆదిలాబాద్ ఎస్టిడ్ కోడ్ నంబర్ ఫోన్ నంబర్లు 2300081 ఇంకొక నంబర్ 2950081 హుషారులో ముందుగల్లా గాంధారి చిత్రంలోని ఈ పాట మీకోసం